0: തുടരും സംഗമത്തിലേ.
1: രാജാതിരാജൻ വീരാതിവീരൻ പണ്ടാരവന്നിയൻ വഴി വന്ന വേറൻ.

0: ഇല്ലെങ്കിലും ആണാ എങ്കുടെ കുടുംബത്തിലെ വീട്ടില് എന്റെ മണി ഇതാണ് മാറി എന്നെ ചൂട നിർവാഹ അഡ്മിനിസ്ട്രേഷൻ അന്ത മാറി ചെയ്യും. ഇരുപത്തൊമ്പത് വരഞ്ഞതിൽ വന്ന് കൂവി കേട്ടിരുന്ന എന്നടാ പജീവ വീട്ട വിട്ട് തിരത്താ വിട്ടിട്ട
1: കലഞ്ഞർ കലഞ്ഞർ കലഞ്ഞർ വന്ന ഉടനെ വിട്ടു വൃജനികള് തോങ്ങറിങ്ങ കലഞ്ഞർ ഇരുപത്തൊമ്പത് വരുന്നുള്ള 250 വരുന്ന മൂന്നാളും കലഞ്ഞർ ഉമ്പളെ തേവയ്ക്ക് കീടാവാ കളഞ്ഞാറാ കലഞ്ഞർ അതെല്ലാം ഒരു അർപ്പണിപ്പ് വേണം കലഞ്ഞർ ഒരു ഇത് വേണം കലഞ്ഞർ വേലി എന്നത് വേറെ കലഞ്ഞർ ഇത് വന്ന് ഒരു ഉളമാന്ത് രസിച്ച് അത് വിരുമ്പി ചെയ്യുന്നത് ഒരു കലഞ്ഞർ അതുക്കും ഉങ്ങളെ വീട്ടിൽ ചപ്പോട്ട് ഇരുന്ന് ഓടിക്കാത്താൽ ഇന്നക്കൊടി നാട്ടിൽ നിങ്ങൾ കലഞ്ഞർ ആറാളെ മുടിയും കലഞ്ഞർ ചില കലഞ്ഞർ അയ്യോ കോവിൽ കട്ടി കുമ്പിട ഒരു ആൾ കലഞ്ഞർ ഇങ്ങനെ രണ്ടാളും പോയി എന്താ വലിയ കളഞ്ഞ ഇനി 30 വരുദ്ധം കളഞ്ഞർ എനിക്ക് രജനികളെല്ലാം ഇരുക്ക് കളഞ്ഞർ ഇല്ലാത്ത നിങ്ങൾ കളഞ്ഞർ ഒരു ഇടത്തില വന്ന് 30 വരുദ്ധം നിലച്ച്
0: നിൽക്കുന്ന
1: കളഞ്ഞർ ഗവൺമെന്റാലേ ഒരു കാര്യത്തെ ചെയ്തുകൊണ്ട് ഇരുക്കിങ്ങൾ കളഞ്ഞർ എന്ത് ഇതുക്കെല്ലാം വീട്ടിൽ നിർവാഹം ഉണ്ടാക്കളഞ്ഞർ ഒപ്പിടി
0: ഇരുക്കും
1: ഇപ്പൊ നിങ്ങ വീട്ടിൽ നിർവാഹത്തെ തോങ്ങണക്ക് ഏതോ ചുളുക്ക് ഇരിക്കും കളഞ്ഞർ നിങ്ങൾ അയ്യോ കളഞ്ഞർ കളഞ്ഞർ ചൊല്ലുങ്ങ കളഞ്ഞർ
0: നടികൾക്ക്
1: നടികർ കളഞ്ഞർ ഇങ്ങടെ കൗണ്ടർ ആണേ കളഞ്ഞർ ആ കൗതികർ മണിങ്ങുന്ന നിന്നാ കളഞ്ഞർ കൗണ്ടർ അടിച്ചാൽ ഊട്ടികൾ കളഞ്ഞർ അവർ ചുമ്മാ
0: ഇല്ലാ
1: പിടിക്കണത്തില്ലീങ്ക കളഞ്ഞർ അവർ അവർ നാഗേജ് വന്ന് കളഞ്ഞർ അത് എല്ലാത്തിലും കെട്ടിക്കാണ് കളഞ്ഞർ ആണാ നഹജ്വഗണ്ടേ വന്നവർ കളഞ്ഞർ ഇങ്ങടെ കൗണ്ടർ കൗണ്ടർ കൗണ്ടർ ചുമ്മാ കളഞ്ഞാലേ കളഞ്ഞർ അവളാ നഗ്ഗലും നയ്യാണ്ടിമാർക്കും അതും ചത്തി രാജാകൾ പാർട്ടികളോടെ ചെയ്തിട്ടാരണ്ടാ കളഞ്ഞർ വേറെ ലെവർ കോയമുത്തെ കറേ കളഞ്ഞർ ഇന്ന് വരയും 82 വയതിലും കഥാനായകൾ അടിച്ചു ഒരേ ഒരാളുണ്ടാ കളഞ്ഞർ അവർ തന്നെ കളഞ്ഞർ കൗണ്ടമണി തന്നെ കളഞ്ഞർ
0: അവറ്റ വീട്ടിൽ മനുഷ്യ
1: അയ്യോ കളഞ്ഞർ ഉങ്ങൾക്ക് തരിയാ കളഞ്ഞർ 16 വയതിലെ വന്ന് കളഞ്ഞർ ഇവർ ഭാരത് രാജാ തന്നെ അറിവുമാറിന
0: 16
1: വയതിലെ കളഞ്ഞർ അന്ത പടത്തിലാനേ കൗശികർ മണിയർ എന്ത് ഇവരെല്ലാത്തിനും കൗണ്ടർ പോട്ട് കൊണ്ടിരിക്കാം കളഞ്ഞർ
0: ഡൗട്ട് ഉണ്ട്
1: കളഞ്ഞർ ഉങ്ങൾക്ക് ഇല്ലാതെ ഡൗട്ടേ ചൊല്ലുങ്ങ കളഞ്ഞർ 16 വയതിലെ കളഞ്ഞർ ഒരു മുടിവെടുക്കാതൊരു വയത് കളഞ്ഞർ അത് അടുത്തത് ഇപ്പൊ എന്ത് സ്റ്റെപ്പിലെ പോകേണ്ട എത്രയോ എന്ത കനവുകളെ ചുമന്ന കോണത്തോടെ ഇലയെ വിട്ടത് അകമലാദനെ കളഞ്ഞർ
0: അന്തരീയത്തിലെ
1: 2000 കൊടുത്തു പോട്ട് 3000 ഇപ്പയും പാസായിട്ട് എന്താ കടം എടുക്കണതെന്നോർ കളഞ്ഞർ പേന്തിയവർ ഭാരതരാജ പേന്തി ഒരു പടം എടുത്തവർ തന്നെ കൊടി പറക്കേണ്ട ഒരു പടം വന്നാണേ കളഞ്ഞർ അത് എടുപടയില്ല
0: നല്ല
1: മനുഷ്യൻ ആണാ ഭാരത് രാജയുടെ കൽപ്പനയ്ക്ക് ഒരാൾ നടിക്കല കളഞ്ഞർ ആണാ ഭാരത് രാജയുടെ കൽപ്പനയ്ക്ക് കമലഹാസൻ 16 വയസ്സില്ല പേന്ത് ഇന്ത് പടം സൂപ്പർ രാജാക്കൾ അത് ഗ്രാമത്തെ കഥ ഇത് എന്ത് നഗരത്ത് കഥയ്ക്ക് മാറുന്ന കഥയല്ല കളഞ്ഞർ അതുക്കുപ്ര കളഞ്ഞർ ഇന്ന് ഛത്രപതി അത് തന്റെ ഒരു ഇത് രട്ടപുരത്തിലെ ഭാരത് രാജാന്റെ ഒരു പടം കമലഹാസൻ നടിച്ച കളഞ്ഞർ പ്രേമതിയോടെ എനിക്ക് തിരിഞ്ഞിരിക്കും കളഞ്ഞർ ശരിയാ അത് അത് പേന്ത് കേപ്പ കളഞ്ഞർ ഇപ്പൊ നിങ്ങൾ കൗണ്ടമണിയെ പറ്റി ചൊല്ലേക്ക
0: കളഞ്ഞർ
1: പ്രജനാ കളഞ്ഞർ മനുഷ്യൻ വാങ്ങുക ശമ്പളത്തെ അപ്പുറിയ കൊണ്ടേ മനസ്സിട്ട കൊടുത്തിട്ട് കളഞ്ഞർ പേന്ത് പിടിക്ക വെളിക്കിഴക്ക് കളഞ്ഞർ മനസ്സിനെ കയ്യാല 500 വാങ്ങിക്കൊണ്ടാ വിളിക്കുന്നതാണ് സെന്റിമെന്റ് ആ കളഞ്ഞർ കൗണ്ടമണിക്കുള്ള ചൊത്തു കളഞ്ഞർ ചൊല്ലി വേലയില്ല കളഞ്ഞർ അന്തമായിരുത്താൻ ചെന്ന തീനാമ്പേട്ടി

0: ഇന്ദ്രലോകത്ത് ചുന്ദരി രാത്രി കനവിൽ വന്നാളുകൊണ്ട് രാജേന്ദ്രൻ ഋഷ്യാമയ്ക്കേക്ക് ആടി വിട്ടാളെ ഒരു ആട്ടം കളഞ്ഞർ അത് ഉടക്കളഞ്ഞർ നളിനി എത്തിയോ
1: ചിലിക്കുണ്ട്
0: അത് അയ്യോ കളഞ്ഞർ അന്ന പുള്ളിയെ ഇപ്പൊ ഞാപ്പെടുത്തേ കനവിലിയോ കളഞ്ഞർ അയ്യോ കളഞ്ഞർ വട്ടിക്കോട്ടി അമ്മാളെയാണ് തന്നെ കളഞ്ഞർ വേറെ വിരം
1: കളഞ്ഞു ചക്രവർത്തി
0: വിനി ചക്രവർത്തി വിനി ചക്രവർത്തി വണ്ടി ചക്രത്തിലാ വന്ന് കളഞ്ഞർ
1: മനുഷ്യ കണ്ടുപിടിച്ചു
0: കണ്ടുപിടിച്ചു കൊണ്ടെന്ത കളഞ്ഞർ ചുരുക്കുവോ ചുരുക്കു കളഞ്ഞർ അത് ശിവകുമാരുടെ ശിവകുമാർക്കും തണ്ണി അടിക്കും ചരിവരാ കളഞ്ഞർ എങ്ങനെ പോലെ കളഞ്ഞർ തണ്ണി അടിച്ചാലേ ഉത്സവം കണ്ട്
1: കഥയ്ക്കണം
0: ചെയ്യത്തരിയാടത്തേക്ക് അവനെ കളഞ്ഞർ തണ്ണി തൊട്ടി തേടി വന്ന കണ്ണുക്കുട്ടി ഞാനുണ്ട് ആരിന് പറയാനേ കളഞ്ഞർ ബാലചന്ദ്ര നാട്ടി ചേർന്നാലേ ചിന്തു ഭൈരവീല കളഞ്ഞർ ആ നിങ്ങ കൗണ്ടമണിയിലെ കഥയെ ചൊല്ലിയിട്ട് കൗണ്ടമണിയോ ഉദാഹരണം കളഞ്ഞർ കൗണ്ടമണി ഇപ്പയും വന്ന് മനുഷ്യ വീട്ടിൽ നിർവാൻ മാറ്റമില്ല കളഞ്ഞർ പുള്ളികളെ പഠിപ്പിച്ചു മുഴുക്ക മനുഷ്യതാൻ കളഞ്ഞു പുള്ളികളെ എങ്കിച്ചു കുട്ടിയെ എങ്കിച്ചു ഇവരെ എങ്കിക്കാ ഇവളെ
1: കെട്ടിക്കറിയാൻ ദൈവം
0: അയ്യോ കളഞ്ഞു ആണോ ഇപ്പൊ കിട്ടണില്ല ഒരാൾക്ക് അയച്ചു വിട്ടില്ല കളഞ്ഞർ ഞാനൊരു വസതിയാണ് കുടുംബത്തിലെ ചുമ്മാ സാധാരണ കുടുംബത്തിലാകാൻ പറഞ്ഞത് ആനാ എന്തെങ്കിലും അടിക്കൊണ്ട് അടിക്കേക്കും ഞാൻ എന്റെ മനസ്സിൽ നെച്ചണ്ട് പെൺ കളഞ്ഞർ ദ്രോഹം ചെയ്യാൻ മാറ്റേണ്ടി അടിക്കുന്ന ചൊല്ലു കാപ്പം മാധവം ചൊല്ലി കളഞ്ഞർ നീ മുന്ന അവരെ കണ്ണാൻ കളഞ്ഞർ അവർ തന്നെ എന്റെ അന്ത വരത്താൻ ചിത്രീങ്ങ ഫ്രാൻസ് ഭരിക്കാനില്ല
1: അയ്യോ
0: കളഞ്ഞർ വച്ചേ വച്ചേ പാടേക്കെ കളഞ്ഞർ അപ്പിടിച്ചാണ് ഇരുന്ന കളഞ്ഞർ എല്ലാത്തിലും കളക്കിന കളഞ്ഞർ ആ മാധവനക്കും കന കീസുകൾ വന്ന കളഞ്ഞർ ആണോ മനുഷ്യയുടെ നല്ല മര്യാദ കളഞ്ഞർ മനുഷ്യ ഉടൻ മതിക്കാനോ അവൻ തന്നെ കളഞ്ഞർ ഉണ്ടുവരെയും നിലച്ചിരിക്കുന്ന അയ്യോ കളഞ്ഞർ ഉലഹത്തിലെ അവാഗ്ദാനി കളഞ്ഞർ മുതൽ മുതൽ രസികർക്ക് കൂടി
1: പത്ത്
0: പതിനഞ്ച് വർഷമാ ടി ആർ പി റേറ്റ് ഇറങ്ങവിടാ പത്ത് കണ്ടാ പെപ്സി ഉമാതാനേ കളഞ്ഞർ
1: പെപ്സി ഉമ്മാവിടാ
0: ചൊല്ലുക കളഞ്ഞർ
1: പെപ്സി ഉമാജനി തന്നോട്
0: അയ്യോ മുത്തു പണത്തിലെ എന്റെ മീനാവോ പാകുന്ന കളഞ്ഞർ പെപ്സി ഉമാതാനേ
1: പോയില്ലോ
0: കളഞ്ഞർ കേൾക്കുന്നുണ്ട് കേട്ടത് ഇവാ അപ്പൊ മാട്ടേ ചൊല്ലി പോട്ടാ കളഞ്ഞർ പെപ്സി ഉമാ രജനി ഞാൻ പോയി രണ്ടു മണത്തിക്കാലം മറ്റേ അവാട്ടെ അപ്പോ മീൻ എടുത്താങ്ങ ഞാൻ അടിക്ക വയ്ക്കലാണ്ട് പോകുന്ന അവർ കളഞ്ഞർ മാട്ടേണ്ട് ചൊല്ലി പോട്ടാ
1: കളഞ്ഞർ
0: രജനി ഇല്ലെങ്കിൽ ആര് വന്നാലും ഞാൻ അൻപേശുപത്രി പോയി കേട്ടോ കളഞ്ഞർ കമലഹാസൻ ആണോ പെപ്സി മാണ് സുണ്ടോണ് ഇപ്പൊ ഇരുപത് ഇരുപത്തഞ്ച് വർഷം കടന്ന് കളഞ്ഞർ എങ്ങനെ വർക്കി കേറുതല്ല അന്ത ചീപ്പും അന്ത ഇത് അയ്യറാത്ത പൊമ്പിളെ ഇപ്പൊ അമേരിക്കയിലെ കളഞ്ഞർ അയ്യറാത്ത പൊമ്പിള കളഞ്ഞർ
1: അവളകില
0: ചുമ്മാ ഇല്ല കളഞ്ഞർ കഥയിലെയോ അളകിലെയോ അവളെ അടിക്കാക്കളില്ല
1: കളഞ്ഞാതാ
0: കളഞ്ഞ ആളവർത്ത് ഇളയന്ത് കളഞ്ഞർ മുതൽ ഇന്ന് പെണ്ണുകളെ പറ്റി
1: ചണ്ടിവീല
0: മറ്റന്നാളെ കളഞ്ഞർ ചണ്ടിവീല ഉണ്ടുവരെയും കളഞ്ഞർ ചണ്ടിവി അലുവലഹത്തിലെ പെപ്സിയുമാടെ പടം വെച്ചിക്കാൻ കേട്ടാ ഇത്രയോ ഇത് വന്നു പോയിട്ടുണ്ട് കളഞ്ഞർ എത്ര ഉയിലുകളെല്ലാം വന്നു പോന കളഞ്ഞർ ആണാ പെപ്സി വാടെ വടത്തവങ്ങൾ എടുക്കില്ല കളഞ്ഞർ
1: ഇണ്ടുവരെയും
0: കുയിൽ താൻ അയ്യോ കളഞ്ഞർ വണക്കം കൊണ്ട് തൊണ്ണാളെ കളഞ്ഞർ എല്ലാരും വൈത്തക്കട്ടി പിടിച്ചെണ്ണിക്കേ കാലത്തിലിരുന്ന കളഞ്ഞർ ഇണ്ടുവരെയും കണ്ണ മൂടിക്കൊണ്ട് ജ്യോതി കളഞ്ഞർ അന്ത ചിരിപ്പൊക്കെ മനസ്സിലെ വന്നു
1: പോകില്ല சுரேஷ் கீர்த்தி சுரேஷ்
0: கீர்த்தி சுரேஷ் கீர்த்தி சுரேஷுக்கு என்ன கலைஞர்
1: அந்த மனுஷனுக்கு எல்லாம் பிடிக்கும்
0: எல்லாம் பிடிக்கும்
1: மாத்திரம் பிரிப்பு
0: அது ஒரு படம் எடுக்கிறேன் இருப்பேன்
1: இல்லையா
0: ஐயோ கலைஞர் ஐயோ அவங்க கலைஞர் கீர்த்தி சுரேஷ கண்ட உடனே படம் எடுக்கிறேன் கலைஞர்